വച്ചന് വന്നിട്ട് പനപ്പവനാരുമേത്തി തരംഗ ലങ്ക തീയനക്കാൻ ലങ്ക ഇന്നക്കാങ്ങേവ അപ്പേ പിറ്റിട്ടിക്കാമേവ അൻസത്തുവിനേത് ആദരത്ത് ഹിമായി ഹിമായി കേൾ അൻസത്തുവിനാത് ആദരേട്ട് അപ്പി കൗരുത്താദരേ വെട്ടിയേ ദിയ